0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ്

കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റായി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മള് പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM-ൽ ഒന്നിടവിട്ട ശനിയാഴ്ചകളിൽ ശ്രോതാക്കൾക്കായി ഞങ്ങൾ ഒരുക്കുന്ന വിവരാധിഷ്ഠിത പരിപാടി കേൾക്കാം. ലോകവൃത്താന്തം. വിവിധ രാജ്യങ്ങളിലെ സമകാലിക വിഷയങ്ങളിലൂടെ സഞ്ചരിക്കുന്ന പരിപാടി മറക്കാതെ കേൾക്കുക. ഒന്നിടവിട്ട ശനിയാഴ്ചകളിൽ വൈകിട്ട് 7 മണിക്ക് പുനഃപ്രക്ഷേപണം. തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 7 മണിക്ക് ലോകവൃത്താന്തം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ഗീതാ

0: രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, പി എസ് മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്.

ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റായി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാല് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ട് ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്? കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ്

0: വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM ഫോറെവർ വിത്ത് യു, എന്നും നിങ്ങൾക്കൊപ്പം. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: റേഡിയോ കൊച്ചി 90 FM പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ നന്ദിനി. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, ബ്രേക്കപ്പ് കൗൺസിലിംഗ്, പ്രീ മാരിറ്റൽ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് എന്നീ മേഖലകളിൽ 10 വർഷത്തിലേറെയായി പ്രവൃത്തി പരിചയമുള്ള മിസസ് പാർവതി കൈമളാണ്. ഒരു പരിചയ സമ്പന്നയായ കൺസൾട്ടിംഗ് സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ മാമിന്റെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം നമ്മുടെ ശ്രോതാക്കൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും എന്ന വിശ്വാസത്തിൽ ഞാൻ പാർവതി മാമിനെ ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം മാം.
1: താങ്ക് യു.
0: ശരിക്കും നമ്മൾ ഈ മനുഷ്യരൊരു സോഷ്യൽ ബീയിങ് എന്നാണല്ലോ പറയാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശരിക്കും എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്?
1: ഓക്കെ, റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യുക എന്നുള്ളത് നമ്മളെപ്പോഴും ഉദ്ദേശിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ബെറ്റർ ഹാഫ് എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും പറയുന്നതും എല്ലാവരും ചെയ്യുന്നതും. എന്നെക്കാളും ബെറ്റർ, അല്ലെങ്കിൽ എന്നെ എന്താണോ എനിക്കില്ലാത്തത് അതൊന്ന് സോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റുന്നത്, അതും അല്ലെങ്കിൽ എനിക്ക് പറ്റാത്തതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം, എനിക്ക് എന്താ മിസ്സിങ് അതൊക്കെ നേടിത്തരുന്ന ആളായിരിക്കണം എന്നൊക്കെയാണ് പൊതുവേ ഒരു ധാരണ. ഒരു ബെറ്റർ ഹാഫിനെ സെലക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു എപ്പോഴും റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യുന്നത് അങ്ങനെയാണ് പൊതുവേ കണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ഒരു പാർട്ട്ണറിനെയാണ് ചൂസ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ കുറവുകൾ നികത്താനുള്ള ഒരാളാണെന്ന് കരുതി നമ്മളൊരാളെ ചൂസ് ചെയ്യുമ്പോഴാണ് ആ റിലേഷൻഷിപ്പിനെ സെലക്ട് ചെയ്യുന്ന ഒരാളെ ചിലപ്പോൾ അത് കറക്റ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് എപ്പോഴും ഇറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ നമുക്കൊരു പാർട്ട്ണർഷിപ്പിനായിരിക്കണം നമ്മുടെ പാർട്ട്ണറായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ റിലേഷനിൽ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയെ ചൂസ് ചെയ്യേണ്ടത്. അപ്പം നമുക്കവിടെ ഒരു നമ്മുടെ കുറവ് നികത്താനുള്ളതല്ല, ഇറ്റ്സ് ലൈക്ക് ഓൾവേസ് എ ബെറ്റർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് കാഴ്ചവെക്കാൻ പറ്റും.
0: അപ്പൊ അങ്ങനെ നമ്മൾ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞു, അപ്പം ആ റിലേഷൻഷിപ്പ് ഏതൊരു തരം റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുക?
1: ഗുഡ്. അതായത് നമുക്ക് കിട്ടുന്ന ആ ഒരു പാർട്ട്ണറിനെ, ആ റിലേഷൻഷിപ്പിലുള്ള ആളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അവരെങ്ങനെയാണോ അതുപോലെ നമ്മൾ എപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നോ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അവരെങ്ങനെയാന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർക്ക് നമ്മളെയും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല അവിടെ കുറച്ചും കൂടെ നമ്മുടെ എക്സ്പെക്റ്റേഷനാണ് നമ്മൾ അവരിൽ കാണുക, മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ എനിക്ക് എന്താണ് എൻ്റെ പാർട്ട്ണറിൻ്റെ അടുത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് അവരെ ജഡ്ജ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് അതായിരിക്കില്ല, അതിനേക്കാളും നല്ല നല്ല കഴിവുകൾ കാണും. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റാതെ ആയിപ്പോവും. സോ ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക, അവരെന്താണോ അതായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ പതുക്കെ ആ പാർട്ട്ണറും നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് എല്ലാ കാര്യങ്ങളിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്ന് കരുതുന്നത് ഒരു മണ്ടത്തരമാണ്. അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രഷർ കൂട്ടുന്ന ഒരു സംഭവമാണ്. അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പോയിന്റിൽ എത്തുമ്പോൾ പൊട്ടിത്തെറിക്കും. അതിനേക്കാളും ഏറ്റവും ബെറ്റർ നമ്മൾ മറ്റുള്ളവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ, നമ്മുടെ പാർട്ട്ണറിനെ അവരവരുടേതായ രീതിയിൽ തന്നെ അവരെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മളെ മനസ്സിലാക്കാനും പറ്റും. ആ ഒരു റിലേഷൻഷിപ്പിൽ, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൂടെ മുന്നോട്ട് കുറേ കാലം നല്ല രീതിയിൽ തന്നെ പോകാനും പറ്റും. അതല്ലെങ്കിൽ വെച്ചാൽ ചെറിയ ചെറിയ കുറവുകൾ വരുമ്പോൾ അതിൽ നേരത്തെ കണ്ടു വച്ചിരുന്ന ഞാൻ എക്സ്പെക്ട് ചെയ്ത എൻ്റെ പാർട്ട്ണറിൻ്റെ റെസ്പോൺസ് അല്ല അവിടെ വന്നത്, അതെല്ലാം ഇങ്ങനെ കിടന്ന് നമ്മളൊരു ഒരു പോയിന്റിൽ ഒരു വാലിഡ് അല്ലാത്ത ഒരു റീസണിലായിരിക്കുക ചിലപ്പോൾ നമ്മൾ പുറത്തോട്ട് കാണിക്കുക. അപ്പോൾ അത് ഏറ്റവും ആദ്യം വേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ. ഇത് രണ്ടും നടക്കണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ മെയിൻ കീ. നമ്മൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തന്നെ പല കാര്യങ്ങളും നമുക്കവിടെ ക്ലിയർ ആവും. ആ കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടത് എപ്പോഴും ഒരു ബേസിക് ഒരു എലമെൻ്റ് ആണ്. റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവിടെയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഇമോഷൻ വെൻ്റ് ഔട്ട് ചെയ്യാനല്ല കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യേണ്ടത്. ഓപ്പൺ ആയിട്ട്, നോൺ ജഡ്ജ്മെൻ്റൽ ആയിട്ട് നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ റെഡിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നല്ല രീതിയിൽ ഡെവലപ്പ് ആവും. ആ അത് തന്നെ അത് കുറേശ്ശെ കുറേശ്ശെ, ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്ത എൻ്റെ പാർട്ട്ണറിന് ചിലപ്പോൾ നല്ല കഴിവുകളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നല്ല കഴിവുകളുണ്ട്, ഇത് രണ്ടും രണ്ടുപേർക്കും മനസ്സിലാക്കിയാൽ രണ്ടുപേരുടെ അകത്തുമുള്ള കറക്റ്റ് ചെയ്യേണ്ടത്, ഒരിക്കലും നെഗറ്റീവ് എന്നല്ല കറക്റ്റ് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ടാവും. അത് നമുക്ക് ഒരുമിച്ച് ആ പാർട്ട്ണറിൻ്റെ കൂടെ തന്നെ ഒരുമിച്ച് നമുക്കത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതിന് മറ്റൊരാൾക്ക് അതിനെ എൻകറേജ് ചെയ്യാൻ പറ്റും, സപ്പോർട്ട് ചെയ്യാൻ പറ്റും, വേണ്ട രീതിയിലുള്ള ഒരു പുഷ് കൊടുക്കാൻ പറ്റും. എല്ലാവരും ഒരുപോലെയല്ല, ചിലർക്കത് ഇപ്പോൾ കണ്ടു കാണും, ചിലരൊക്കെ നെഗറ്റീവായിട്ട് കമൻറ്റ് പറയും പാർട്ട്നേഴ്സിൻ്റെ അടുത്ത്. അത് അവരുദ്ദേശിക്കുന്നത് അവർ

0: അവരുടെ ലൈഫിൽ ചിലപ്പോൾ അങ്ങനെ നെഗറ്റീവ് കമന്റ് കിട്ടുമ്പോൾ അവരവരുടെ ലൈഫിൽ സക്സസ് ആയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും. പക്ഷെ ഈ പാർട്ട്ണറിന് ചിലപ്പോൾ അതായിരിക്കണം എന്നില്ല, അവരുടെ വേ ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ ആവണം എന്നില്ല. അത് അവർക്ക് ചിലപ്പോൾ കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആയിട്ട് പറയണതോ ഒന്ന് എൻകറേജ് ചെയ്യണതോ അല്ലെങ്കിൽ ഇത്തിരി സ്വീറ്റ് ആയിട്ട് പറയണതോ ആയിരിക്കും. അത് മനസ്സിലാക്കി വേണം അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ആ റിലേഷൻഷിപ്പ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും.
1: ഓക്കെ, ഇപ്പൊ ഈ ഒരു ആൻസറിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരു ഇമോഷണലി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം പാർട്ട്ണർ എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഇമോഷണൽ സപ്പോർട്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് അവരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ ഒരു ഫാമിലിയിലൊരു ഒരു പക്ഷേ ജോലി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ എടുക്കുക. അപ്പൊ ശരിക്കും അവിടെയാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് ഒരാളുടെ ജോലിയും അയാളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റസും ഫാമിലി സ്റ്റേറ്റസും എത്ര മാത്രം നമ്മൾ ശരിക്കും കൺസിഡർ ചെയ്യണം?
0: ഗുഡ് ക്വസ്റ്റ്യൻ. ഇതിന്റെ കൂടെ എനിക്ക് കോമൺ ആയിട്ട് കിട്ടാറുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ആഡ് ചെയ്യാം. കല്യാണം കഴിക്കാനുള്ള റൈറ്റ് ഏജ് എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പൊതുവെ ഇതുപോലെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനെല്ലാത്തിനും ബേസിക് ആയിട്ടൊരു കോമൺ കുറച്ച് ആൻസേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവെയർ അല്ല അതിനെ പറ്റിയിട്ട്, അതുകൊണ്ടാണ് നമ്മൾ അത്രയ്ക്ക് അതിനെപ്പറ്റി ചിന്തിക്കാത്തതോ അല്ലെങ്കിൽ അതിനെ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യാത്തത്. ഇപ്പോൾ കുറച്ചും കൂടെ ഈ ജനറേഷനിലൊക്കെ എത്തിയപ്പോൾ നമുക്ക് കുറച്ചും കൂടി നോക്കിയാൽ ഐ ക്യു എന്ന് പറഞ്ഞാൽ എന്തോരം ഇമ്പോർട്ടൻ്റ് ആണെന്നും ഈ ക്യു എന്തോരം ഇമ്പോർട്ടൻ്റ് ആണെന്നും എന്നൊക്കെ അറിയാം അല്ലെ. ഇമോഷണലിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇൻ്റലിജൻസിന് എന്തോരം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതിന് ഓൺലൈൻ ടെസ്റ്റുകളും ഓഫ്ലൈൻ ടെസ്റ്റുകളും സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പോടുകൂടിയും ആപ്പിൻ്റെ യൂസ് ഒക്കെ കൊണ്ടൊക്കെ എല്ലാവരും നോക്കാറുണ്ട്. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. അതിലൊന്നാണ് സജസ്റ്റബിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം. അത് പലർക്കും അറിയില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചേർന്ന് വരുന്ന ഒരു വേർഡുണ്ട്, സെക്ഷുവാലിറ്റി. അതിനിത്രയേ ഉള്ളൂ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്നുള്ളൊരു നമുക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കാര്യങ്ങൾ റിസീവ് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു, ഇത് രണ്ടുമാണ് അതിൽ വരുന്നത്. ഞാൻ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞെന്ന് പറയാം. ഇപ്പം ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് നമുക്ക് പ്രൊഫഷനിൽ സെയിം ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഏത് പ്രൊഫഷനുള്ളവരാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളവരായിരിക്കുമോ നല്ലത്, എക്കണോമിക്കൽ സ്റ്റാറ്റസ് നോക്കിയിട്ടാണോ അല്ലെങ്കിൽ ഫാമിലി നോക്കിയിട്ടാണോ കല്യാണം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലോട്ട് പോകേണ്ടതെന്ന് ചോദിച്ചല്ലോ. അല്ലെങ്കിൽ ഏജ് ആണെങ്കിൽ പോലും, ഏജിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഏജ് നിങ്ങൾ എങ്ങനെയാണോ മെൻ്റലി വെൽ പ്രിപ്പേർഡ് ആവുന്നത് അതാണ് റൈറ്റ് ഏജ് ഫോർ മാരേജ്, അല്ലാതെ മറ്റൊരാൾ ഫോഴ്സിന് ചെയ്യേണ്ട കാര്യമല്ല. ഒരാൾ 18-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു എന്നും ഒരാൾ 30-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു എന്നുള്ളതും ഒരു മാറ്ററല്ല. ഇഫ് യു ആർ മെൻ്റലി പ്രിപ്പേർഡ് അത് കറക്റ്റ് ഏജ് ആണ്. അല്ലെങ്കിൽ ഈ 18-ആയാലും 30-ആയാലും 50-ആയാലും അതിൽ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഇതല്ല. ഓക്കെ, പിന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ പാർട്ടും കരിയറിലോട്ടും ഒക്കെ പോവാം. കരിയർ എന്ന് പറയുന്നത് ചിലവർക്ക് സെയിം കരിയർ എടുക്കുന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. സെയിം ടൈം അതിൻ്റെ അകത്ത് വേറുള്ള ക്ലാഷസ് ഒക്കെ വരാനുള്ള ചാൻസും കൂടുതലാണ്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദം. അവർക്ക് അതേ കരിയറിലുള്ള ആളെ കിട്ടിയ ആള്, ആ ഒരു പാർട്ട്ണർ എ ഓർ ബി, ആ കിട്ടിയ ആള് അവരെ മനസ്സിലാക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, അക്സെപ്റ്റ് ദ വേ ഹൗ ദേ ആർ എന്നുള്ള ഒരു ആളാണെങ്കിൽ ഏത് കരിയർ ആണെങ്കിലും ഡസന്റ് മാറ്റർ. ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ദം, ദേ വിൽ ഗോ ദ ലൈഫ് ലൈക്ക് എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ടത്, രണ്ടുപേരും ഈക്വലി നോക്കിയായിരിക്കും പോകുന്നത്. അതല്ലെങ്കിൽ സെയിം കരിയർ ആയാലും ഡിഫറെൻറ്റ് കരിയർ ആയാലും എല്ലായിടത്തും വഴക്കുണ്ടാവും. അല്ലെങ്കിൽ അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടും. ഞാൻ അവർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നു, എൻ്റെ കരിയർ ഞാൻ അവർക്ക് വേണ്ടി മാറ്റിവെച്ചു, എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ അവർക്ക് വേണ്ടി മാറ്റി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എന്നൊക്കെ പലരും പറഞ്ഞ് കേട്ട് കാണും. ഇതെല്ലാം ബേസിക്കലി വരുന്നത് ഈ അണ്ടർസ്റ്റാൻഡിങ് കുറയുമ്പോഴാണ്. അപ്പോൾ കരിയർ ഒരു മാറ്ററല്ല, ഏത് കരിയറിൽ വന്നാലും സെയിം പ്രൊഫഷൻ ആണെങ്കിലും ഡിഫറെൻറ്റ് പ്രൊഫഷൻ ആണെങ്കിലും അത് നമുക്ക് അക്സെപ്റ്റബിൾ ആണ് അല്ലെങ്കിൽ ആ പാർട്ട്ണറിന് എന്ത് വാല്യൂ ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് അവിടെ കുറച്ചും കൂടി പോകേണ്ടത്. പിന്നെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസറാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻപുട്ട് അതാണ് സജസ്റ്റബിലിറ്റി, അതിൻ്റെ ഔട്ട്പുട്ടാണ് സെക്ഷുവാലിറ്റി. ഇത് രണ്ടും ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. ഇത് വരുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി സമയം എടുക്കുന്നതുകൊണ്ട് സിമ്പിൾ ഭാഷയെ പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യവും റിസീവ് ചെയ്യുന്നത്, ഇൻപുട്ട് എടുക്കുന്നതും നമ്മൾ ഓരോ കാര്യത്തിൽ റെസ്പോണ്ട് ചെയ്യുന്നതും എങ്ങനെയാണെന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഫിസിക്കലായിട്ട് ഇമോഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡായിട്ടാണ് നമ്മൾ ഇതിനെ തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഫിസിക്കലായിട്ടുള്ള സജസ്റ്റബിൾ, അതായത് ഇൻപുട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ ആ ആൾക്ക് അവർ ചിലപ്പോൾ പുറത്തോട്ട് തരുന്നത്, അതായത് ഔട്ട്പുട്ട് തരുന്നത് ഫിസിക്കൽ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല.
1: ശരിക്കും ഈ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഇങ്ങനെയല്ലേ രണ്ട് ഇൻപുട്ട് ഔട്ട്പുട്ട്?
0: അതെ അതെ.
1: അപ്പം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, അത് എന്താണ്? ഇപ്പൊ ഫിസിക്കൽ ക്യൂസ് എന്താണ്, ഇമോഷണൽ ക്യൂസ് എന്താണ്?
0: ഇതിപ്പോ ഞാൻ കോമൺ ആയിട്ട് പറയുന്നത് കേട്ടിട്ട് ഇത് വെച്ചിട്ട് ഞാൻ ഫിസിക്കലാണ് ഇമോഷണലാണെന്ന് ആരും

0: ജഡ്ജ് ചെയ്യണ്ട, ഞാൻ ഒരു കോമൺ ആയിട്ടുള്ള ട്രെയ്റ്റ്സ് കുറച്ച് പറയാം. ഇപ്പൊ ഫിസിക്കലായിട്ടുള്ളവർ കുറച്ചും കൂടെ നല്ല ഫ്ലാഷി കളേഴ്സ് ഒക്കെ ഉള്ള ഡ്രസ്സൊക്കെ ഇട്ടു, അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ലോണം പബ്ലിക്കിന് മുമ്പിൽ വരാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, എക്സ്ട്രോവേർട്ടിനല്ല എൻ്റെ അർത്ഥം, കുറച്ചും കൂടെ ആ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരായിരിക്കും. ഞാനിപ്പോൾ ഔട്ട്പുട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അതായത് ഇൻപുട്ടിനെ കുറിച്ചിട്ടല്ല, സജസ്റ്റബിലിറ്റിയെ കുറിച്ചിട്ടല്ല പറയുന്നത്. നമ്മൾ റിലേഷൻഷിപ്പിനെ നോക്കുന്നത് കൊണ്ട് കുറച്ചും കൂടെ സെക്ഷുവാലിറ്റിയെ പറ്റിയിട്ടാണ് പറയുന്നത്. സെക്ഷുവാലിറ്റി മീൻസ് ഔട്ട്പുട്ട് എന്നാണ്. ഓക്കെ, ആ ഒരു കാര്യത്തിൽ കുറച്ചും കൂടെ ഫിസിക്കൽ ആയിട്ടുള്ളവർ എന്ന് പറയണത് അവർ കുറച്ചും കൂടി എക്സിബിറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, കുറച്ചും കൂടി നല്ല എക്സ്പ്രസീവ് ആയിട്ടൊക്കെ ചെയ്യാനും പറയാനും ഒക്കെ
1: ഇഷ്ടപ്പെടുന്നു,
0: കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട്. അതാണ് പെട്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ കുറെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണം. സോ ഒരു കീവേഡ് എന്നുള്ള രീതിയിൽ നമുക്ക് അതെടുക്കാം. ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയണത്, ഇമോഷണൽ എന്നുള്ള വേർഡ് കൊണ്ടും ഫിസിക്കൽ എന്നുള്ള വേർഡ് കൊണ്ടും തെറ്റിദ്ധരിക്കണ്ട, അത് ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്നല്ല, അവർ കുറച്ചും കൂടെ ഉള്ളിന്ന് മനസ്സിലാക്കിയാ ചെയ്യുന്നത്. അവർക്ക് എപ്പോഴും ഉള്ളിൽ, അതായത് ഇമോഷണലി അവർക്കത് ഫീൽ ചെയ്യണം, അത് മനസ്സിലാക്കിയാലേ അവർക്കത് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ, എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് കുറച്ചും കൂടെ ഡിഫറെന്റ് ആണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവർ പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യണത് കണ്ടു കാണും നിങ്ങളൊക്കെ. അങ്ങനെ മൂവ് ഓൺ ചെയ്യുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റുന്ന പോലെയല്ല ഇമോഷണലുള്ള ആൾക്കാർ ചെയ്യുന്നത്. രണ്ടും രണ്ടോ, അല്ലാണ്ട് ചിലപ്പോൾ കോമൺ ആയിട്ട് കേൾക്കുന്ന കമന്റ് ഉണ്ട്, അവള് പെട്ടെന്ന് മൂവ് ഓൺ ചെയ്തു, അല്ലെങ്കിൽ അവൻ പെട്ടെന്ന് മൂവ് ഓൺ ചെയ്തു, മറ്റേ പാർട്ണർ കണ്ടില്ല ഇപ്പോഴും അത് ഓർത്ത് മാനസമേടെ പാടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ കേട്ട് കാണും. ഇതെല്ലാം ബേസ്ഡ് ഓൺ അവരുടെ ആ ഒരു ഔട്ട്പുട്ട്, അതായത് അവരുടെ ആ ഒരു സെക്ഷുവാലിറ്റീനെ ഒക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് മാറുന്നത്. ഓക്കെ, അപ്പൊ നേരത്തെ ചോദിച്ച ഒരു ക്വസ്റ്റിനോട്ട് ഞാൻ തിരിച്ചു വരികയാണ്. ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് പേഴ്സൺ. അല്ലാണ്ട് ഫൈനാൻഷ്യലി വെൽ സെറ്റിൽ ആയവരെ മാത്രമേ പാടുള്ളൂ നോക്കാൻ എന്നൊക്കെ പറയുന്നത് വെറും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഫൈനാൻഷ്യൽ ആയിട്ട് വെൽ സെറ്റിൽ ആയിട്ടിരിക്കണവന് ഒരു ദിവസം മതി പെട്ടെന്നെല്ലാം താഴ്ത്തോട്ട് പോകാൻ, അധിക സമയം വേണ്ട. സോ അതൊരു ഫാക്ടറായിട്ട് എടുക്കണം എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇതിപ്പോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അതൊരു മെയിൻ ഫാക്ടറായിട്ട് അവരുടെ ലൈഫില് എക്സ്പീരിയൻസ് ഫാമിലിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അവർ കണ്ടിട്ടുണ്ടെങ്കിൽ, അവർക്കതൊരു മെയിൻ ഫാക്ടറായിട്ട് തന്നെ എടുക്കേണ്ടി വരും. പക്ഷെ അതിനേക്കാളും ഞാൻ എപ്പോഴും പറയുക, ആ വരുന്ന പാർട്ട്ണറിനെ, ആ ഫാമിലിയെ പോലും അല്ല, ആ പാർട്ട്ണറിനെ ഫസ്റ്റ് മനസ്സിലാക്കുക. എന്നിട്ട് ഓഫ്കോഴ്സ് ഫാമിലി ഒരു അതിൻ്റെ അകത്തൊരു അനദർ ഒരു എലമെന്റ് ആണ് നമുക്ക്, എങ്കിലും ഫാമിലി നല്ലതാണെങ്കിലും നമ്മൾ എടുക്കുന്ന പാർട്ട്ണർ ചീത്തയായി പോകുന്ന, അതായത് മോശം നെഗറ്റീവ് എന്നല്ല ഉദ്ദേശിച്ചത്, നമുക്ക് പറ്റാത്ത രീതിയിലുള്ള ഒരു പാർട്ട്ണറായി പോകുന്ന കേസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഫാമിലി ഡസന്റ് മാറ്റർ, ഇറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് പേഴ്സൺ എന്താണെന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ കൂടെ ജീവിക്കേണ്ടത് കൊണ്ട് ഫാമിലിയെ മനസ്സിലാക്കുക, എക്കണോമിക്കൽ സ്റ്റാറ്റസ് നോക്കുക, അവരുടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ, ബാക്കി നമുക്ക് തോന്നുന്നതെല്ലാം കവർ ചെയ്യാം. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എപ്പോഴും ആ വരുന്ന വ്യക്തിയെ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്.
1: ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ പകുതിക്ക് നിർത്തിപ്പോയ ഒരു കാര്യമാണ് ആ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്ന കാര്യം. അപ്പൊ ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു, കാരണം ഇപ്പം നമ്മൾ കരിയർ ആണോ അല്ലെങ്കിൽ എക്കണോമിക് സ്റ്റേറ്റസ് ആണോ അല്ലെങ്കിൽ ഫാമിലി ആണോ എന്നൊക്കെ പറയുമ്പോൾ അത് മൂന്നും അല്ല എന്നുള്ളൊരു ആൻസർ ആണ് നമുക്കിപ്പോൾ കിട്ടിയത്.
0: അതെ,
1: അപ്പൊ അതിന് മൂന്നേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ എക്സ്പ്രസീവും അല്ലെങ്കിൽ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പം ആ ഒരു കാര്യം ഒന്ന് എലാബറേറ്റ് ചെയ്യോ.
0: ചെയ്യാം. ഇപ്പോ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ, ഫിസിക്കൽ ആയിട്ടുള്ള ഒരു പാർട്ട്ണർ തന്നെ കിട്ടണം എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മളിപ്പോ ഒരു,
1: അതായത് ബേസിക്കലി നമുക്ക് രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാരാണ് ഉള്ളത്, ഫിസിക്കലും ഇമോഷണലും.
0: മാത്രമല്ല, അതാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കൂടുതൽ പറ്റുന്നത്. മൂന്ന് ടൈപ്പ് ഉണ്ട്, ഇതെല്ലാം വേരി ചെയ്യും. ഇപ്പൊ നമുക്കൊരു നമ്പർ ഇതിൻ്റെ അകത്ത് എടുക്കാം. നമുക്ക് എപ്പോഴും ക്വാളിറ്റിയെ ക്വാണ്ടിറ്റിയിലാക്കുമ്പോൾ മനസ്സിലാക്കാൻ എളുപ്പമാണല്ലോ.
1: അതെ,
0: നമുക്ക് നമ്മുടെ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടിന് നമ്മൾ 100 എന്നൊരു നമ്പർ കൊടുത്താൽ ഫിസിക്കൽ കിട്ടുന്ന ആ ഒരു മെഷർമെന്റ് ചിലപ്പോൾ ഒരാൾക്ക് 40 ആണെങ്കിൽ ബാലൻസ് വരുന്നതാണ് ഇമോഷണൽ. ഇനി ഇത് രണ്ടിന്റെയും നടുക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട്, 50-50 നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരാണ് കൂടുതലും നമ്മൾ കണ്ടിരിക്കുക, HR പ്രൊഫഷണലിലൊക്കെ പോകുന്നത് കണ്ട് കാണും. അവർ കൂടുതലും അങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും,
1: ഫിസിക്കലും ഇമോഷണലും
0: ബാലൻസ് ചെയ്യാൻ പറ്റുന്നത്, മിഡ് വേയിൽ നടക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാവർക്കും ഫിസിക്കലും ഇമോഷനും ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുക. ഒരാൾ ഫിസിക്കൽ ആകുന്ന പ്യുവർലി അവരെപ്പോഴും കംപ്ലീറ്റ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക് അതല്ല അർത്ഥം. ഇമോഷണൽ എന്ന് പറഞ്ഞാൽ അവർ കംപ്ലീറ്റ്ലി ഇമോഷണൽ ആണെന്നല്ല. നേരത്തെ പറഞ്ഞ പോലെ 100 ഒരു നമ്പർ എടുത്താൽ അതിൽ കിട്ടുന്നത് ഫിസിക്കൽ ചിലപ്പോൾ ഒരു 60 ആണെങ്കിൽ, നേരത്തെ പറഞ്ഞ വേറെ നമ്പറാണ്, ഇപ്പം 60 ആണെങ്കിൽ ബാക്കി 40 ആണ് ഇമോഷണൽ തന്നെ, അല്ലെങ്കിൽ 59 ആണെങ്കിൽ ബാക്കി വരുന്നതാണ് ഇമോഷണൽ അവർക്കുള്ളത്, അല്ലെങ്കിൽ ഇമോഷണൽ കൗണ്ട് കൂടി വരുന്ന ആൾക്കാരുണ്ട്, അവരെ നമ്മൾ ഇമോഷണൽ ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ

0: ഇൻപുട്ടും ഔട്ട്പുട്ടും കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇൻപുട്ട് ഉണ്ടാവുന്നതിനെ പറ്റി പറയാം. അത് നമ്മളുടെ കെയർ ടേക്കേഴ്സ് വെച്ചിട്ടാണ്, അതായത് നമ്മുടെ പാരൻസിന്റെ കയ്യിൽ നിന്നാണ് കിട്ടുന്നത്. അതൊക്കെ നമുക്ക് ജനിക്കുമ്പോൾ വന്നു പോകുന്നതാണ്. ഒരു 15 വയസ്സ് കൊണ്ട് അത് നമുക്ക് ഫിക്സ് ആവും. പിന്നെ വരുന്നതാണ് ഔട്ട്പുട്ടിന്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ റിലേഷൻഷിപ്പിൽ നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെപ്പോഴും നോക്കുന്നത് ആ ഒരു ഔട്ട്പുട്ടിനെ കുറിച്ചിട്ടാണ് കൂടുതൽ നമ്മൾ നോക്കുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പോൾ എക്സ്ട്രീം ഫിസിക്കലും എക്സ്ട്രീം ഇമോഷണലും ആയിരിക്കുന്നവർക്ക് എപ്പോഴും കുറച്ചും കൂടെ പാടായിരിക്കും അത് മാനേജ് ചെയ്ത് പോകാൻ. മാനേജ് ചെയ്ത് പോകാൻ പറ്റില്ല എന്നല്ല, അത് കുറച്ചും കൂടെ പാടായിരിക്കും പൊതുവെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ആ ഒരു ഏരിയ ആണ്. പൊതുവെ റിലേഷൻഷിപ്പ് കാര്യങ്ങളിലോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ അതിലോട്ടാണ് കൂടുതലും നോക്കുന്നത്.
1: ഇപ്പൊ നമ്മള് ഫിസിക്കൽ ആണോ ഇമോഷണൽ ആണോ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാനുള്ള മാർഗങ്ങൾ ഇപ്പൊ ഉണ്ടോ?
0: തീർച്ചയായിട്ടും അതിന് ക്വസ്റ്റ്നെയർ ഉണ്ട്, അതിനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യും, അതിൽ കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് കൗൺസിലിംഗ് എന്താണ് എന്നുള്ള രീതിയിലോട്ടൊക്കെ പറയുമ്പോൾ അത് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും.
2: ജീവിതത്തിൽ നാം സ്വീകരിക്കുന്ന ബന്ധങ്ങളെങ്ങനെ ആരോഗ്യകരമായി മുൻപോട്ട് കൊണ്ടുപോകണം എന്ന വിഷയത്തിൽ എറണാകുളം പനങ്ങാട് പ്രവർത്തിക്കുന്ന ഇംപ്രസീവ് കൗൺസിലിംഗ് ആൻഡ് വെൽബീയിങ് സെന്ററിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് പാർവതി കൈമളുമായി നന്ദിനി എൻ മേനോൻ നടത്തിയ അഭിമുഖത്തിന്റെ ഒന്നാം ഭാഗം ഇവിടെ സമാപിക്കുന്നു. അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം സൗഖ്യത്തിന്റെ വരുന്ന അധ്യായത്തിൽ കേൾക്കാം.
3: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

ജാലകം. നമ്മുടെ സംസ്ഥാനം കഴിഞ്ഞ 7 ദിവസങ്ങളിൽ റേഡിയോ കൊച്ചി 90 FM-ൽ കേൾക്കാം എല്ലാ ബുധനാഴ്ചയും രാത്രി 7 മണിക്ക്. പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക്. മറക്കാതെ കേൾക്കുക റേഡിയോ കൊച്ചി 90 FM കേരള ജാലകം. നമ്മുടെ സംസ്ഥാനം കഴിഞ്ഞ 7 ദിവസങ്ങളിൽ പ്രത്യേക വിവരാധിഷ്ഠിത പരിപാടി.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കുട്ടക.

0: റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റായി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും, കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മള് പശുവും പാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മൾ നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ കുട്ടിയെ. നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിൽ നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമാ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമാ കുട്ടക.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്ന്

തികച്ചും ഒറ്റപ്പെട്ടു പോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടു പോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. തോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

സിറിഞ്ചും തെതസ്കോപ്പും മറ്റും പുടിക്കത്തെരിഞ്ച് ഇന്ന കയ്യാലെ എന്നെ വീണ മീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടേംസും മറ്റും ഉരുവിടത്തെരിഞ്ച് ഇന്ന നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത് എല്ലാമേ എന്നോട് രുക്കുത്താൻ. എന്റെ രുക്മിണി